0: ജോ ഇതിയുന്നു ഓ റേഡിയോ ഇയും ഇക്കരെ വേർക്വാരോ
1: അലിഷാനി വിയുഗോ
0: മാർമേ പാജോ ഇതിയുന്നു ഓ റേഡിയോ